മതം ശകിക്കുതോൽ തവിരി അരോമ തൗരം തവിരി വാസി ആകാശവാണി ഫൽഗി എഫ് എം സംഗായി ചനൗദഗിനി ഹൗസിക് തവിരിസി റേഡിയോ ക്ലാസ് ചമ്രി തരാമപ്പൽ ശുഭദാംഗക്ത ക്ലാസ് ഫോർ ഹിന്ദിയി ലെസൺ തരാഹുംദോയ് വ്യായാം ഓർ സ്വാസ്ഥ്യ തൗരം അസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എസ് സമഗ്ര ശിക്ഷാ മണിപ്പൂർ തിങ്മാങ്ങ ലൊയ്നന സന്ദോക്ചബ തൗരംനി